0: ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV ബാരടാങ് നാളെ രാവിലെ 6 മണിക്ക് സൊരായ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV ജോളിബോയ് സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊരായ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 29 വെള്ളിയാഴ്ച രാവിലെ 5:30. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സൊരായ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 സൊരായ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സൊരായ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: Some cars are designed to blend in, others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0 liter turbo booster engine. Fronx delivers performance that matches its bold SUV inspired design, already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just rupees 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now. Nexa.
0: ഇന്ന് May 27 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷിക ദിനമാണ്. 1964 May 27 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആധുനിക ഇന്ത്യയുടെ ശില്പികളിൽ ഒരാളായി അറിയപ്പെടുന്ന നെഹ്റു രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും ശാസ്ത്ര സാങ്കേതിക വികസനത്തിനും വലിയ സംഭാവനകൾ നൽകി. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കരുതലും കാരണം ചാച്ച നെഹ്റു എന്ന പേരിലും ജനഹൃദയങ്ങളിൽ ഇടം നേടി. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം രാജ്യസ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പുരോഗമന ചിന്തകളുടെയും പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം, പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി, അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കൾക്കും ഹരിതവാണിയിലേക്ക് സ്വാഗതം.
1: നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യങ്ങൾ. ദിവസേനയുണ്ടാകുന്ന വലിയ അളവിലുള്ള മാലിന്യങ്ങൾ സുരക്ഷിതമായ സംഭരണത്തിന്റെയും സംസ്കരണത്തിന്റെയും അഭാവത്തിൽ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. പരിസ്ഥിതിക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഹാനികരമായ ഈ മാലിന്യങ്ങളെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശേഷി പ്ലാസ്മ ടെക്നോളജിയിലുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്ലാസ്മ ടെക്നോളജി, ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചങ്ങനാശ്ശേരി SB കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ PJ കുര്യൻ സംസാരിക്കുന്നു.
2: 1920 ശേഷം രൂപം കൊണ്ട ഒരു പുത്തൻ ഗവേഷണ മേഖലയാണ് പ്ലാസ്മ ഭൗതികവും അതിനോട് ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളും. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ വൻപിച്ച കുതിപ്പാണ് ഈ രംഗത്തുണ്ടായിരിക്കുന്നത്. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്ന് നാം പൊതുവെ വിളിക്കുന്ന പ്ലാസ്മാവസ്ഥ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ദ്രവ്യാവസ്ഥയാണ്. കാരണം പ്രപഞ്ചോൽപ്പത്തിക്ക് കാരണമായ ബിഗ് ബാങ്ങിന് ശേഷം ആദ്യം പ്രകൃതിയിൽ രൂപപ്പെട്ടത് പ്ലാസ്മാവസ്ഥയാണ്. അത് അത്യന്തം ഉയർന്ന 10,00,000 °C താപനിലയിലായിരുന്നു. പിന്നീട് താപനില കുറഞ്ഞു വന്നപ്പോഴാണ് മറ്റ് 3 ദ്രവ്യാവസ്ഥകളും ഉണ്ടായത്. ഇന്ന് പ്ലാസ്മ ടെക്നോളജി 3 രംഗങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത്. ഒന്ന്, ലോകത്തിൻ്റെ മൊത്തമായ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ ലക്ഷ്യമിട്ട് ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുൾപ്പെടെയുള്ള 35 രാജ്യങ്ങളുടെ സംയുക്ത ഗവേഷണ സംരംഭമായ ഇറ്റർ പദ്ധതി. ഇറ്റർ എന്ന ടോക്കമാക്കിൻ്റെ വിജയം ആണ് ഒന്നാമത്തെ ലക്ഷ്യം. അണുസംയോജന പ്രക്രിയയിലൂടെ അടുത്ത 10,00,000 വർഷത്തേക്കുള്ള വില കുറഞ്ഞ വൈദ്യുതി ലഭ്യമാക്കുകയാണ് ഇറ്റർ പദ്ധതിയുടെ ലക്ഷ്യം. 2035 ഈ പദ്ധതി വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് പ്ലാസ്മ ടെക്നോളജി ഊന്നൽ കൊടുക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിനാണ്. വൻകിട നഗരങ്ങളിലെ വരെ മാലിന്യത്തെ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുവാനും ഇതുവഴി വൈദ്യുതി, ഡീസൽ, CNG, വൃട്ടിഫൈഡ് ടൈൽസ് തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. ഇന്നത്തെ ഈ പ്രഭാഷണം ഊന്നൽ കൊടുക്കുന്നത് ഇക്കാര്യത്തിനാണ്. മൂന്നാമത്തെ ഉപയോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിരോധ ചികിത്സയാണ്. ഈ രംഗത്തും അതിവേഗം ഗവേഷണ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്ലാസ്മ ടോർച്ചുകൾ ഉപയോഗിച്ച് ഒരു വലിയ നഗരപ്രദേശത്തെ ഖരമാലിന്യങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുവാനുള്ള വിദ്യ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകൾക്കുള്ളിൽ വികസിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ മാർഗം വിജയപ്രദമായി പ്രയോഗിച്ചു തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടിലേറെയായി. വലിയ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യ സംസ്കരണത്തിനും ഈ മാർഗം ഫലപ്രദമാണ്. പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ കോവിഡ് മഹാമാരിക്കാലം മുതൽ മാസ്കുകളും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഫേസ് ഷീൽഡുകളും റബ്ബർ ഉപയോഗിച്ചുള്ള കയറുകളുമൊക്കെ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇവയുടെ സംസ്കരണത്തിനും പ്ലാസ്മ ടെക്നോളജി ഏറെ ഫലപ്രദമാണ്. 1973 ഡിസംബറിൽ ഡോക്ടർ SL കാമച്ചോ ആണ് ലോകത്താദ്യമായി പ്ലാസ്മ ആർക്ക് ടെക്നോളജി ഉപയോഗിച്ച് മുനിസിപ്പൽ ഖരമാലിന്യങ്ങൾ കത്തിച്ചു കളയാമെന്ന് കണ്ടെത്തിയത്. ഈ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് പേറ്റന്റ് ലഭിച്ചു. മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യ വഴി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായ വൃട്ടിഫൈഡ് ടൈൽസ് കണ്ടെത്തിയതിൻ്റെ പേരിൽ 1992 രണ്ട് പേറ്റന്റുകൾ കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. നിരവധി പ്ലാസ്മ ടോർച്ചുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ചൂളയാണ് ഈ പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം. അന്തരീക്ഷത്തിലേക്ക് സിസ്റ്റത്തിൽ നിന്ന് കാര്യമായ വാതക പ്രവാഹം ഉണ്ടാകാത്ത വിധത്തിൽ ഇവിടെ ക്രമീകരണം നടത്തിയിരിക്കുന്നു. ഇവിടെ ഒട്ടും തന്നെ ചാരം ഉണ്ടാകുന്നില്ല. ഈ നേട്ടത്തിൻ്റെ പ്രധാന കാരണം പ്ലാസ്മ ടെക്നോളജിയുടെ ഫലപ്രദമായ ഉപയോഗമാണ്. കൂടിയ താപനിലയിൽ വാതകത്തെ കത്തിക്കുമ്പോൾ അത് പ്ലാസ്മാവസ്ഥയിലേക്ക് മാറുന്നു. തന്മൂലം ആ ഗ്യാസ് തന്മാത്രകളുടെ ഘടന തന്നെ മാറുകയും അധികമായി ധാരാളം ഊർജം ലഭിക്കുകയും ചെയ്യുന്നു. കേരളം ഇന്ന് മാലിന്യ നിർമ്മാർജ്ജനം വലിയൊരു പ്രശ്നമായി നേരിടുമ്പോൾ ഇവിടുത്തെ പ്രമുഖരായ സാങ്കേതിക വിദഗ്ധരാരും തന്നെ നാം ചർച്ച ചെയ്യുന്ന പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ഈ രംഗത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏക്കർ കണക്കിന് സ്ഥലം മാലിന്യം നിക്ഷേപിക്കുവാൻ വേണ്ടി വരുന്നു എന്നതാണ്. പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയയിൽ ഗ്യാസായി മാറ്റേണ്ട മാലിന്യ വസ്തുക്കൾ ആദ്യം ഓക്സിജൻ തീരെയില്ലാത്ത അന്തരീക്ഷത്തിൽ ചൂടാക്കി അവയുടെ പ്രാഥമികമായ തന്മാത്രാ ഘടനകൾ മാറ്റുന്നു. ആർക്ക് പ്ലാസ്മ ടോർച്ചിൻ്റെ 2 ഇലക്ട്രോഡുകളിലേക്ക്, അതായത് ആനോഡും കാഥോഡും, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ജ്വലിക്കുന്ന

മാർക്ക് രൂപപ്പെടുന്നു. ഈ ഘട്ടത്തിൽ സിസ്റ്റത്തിലെ ഗ്യാസ് പ്ലാസ്മാവസ്ഥയിലേക്ക് മാറുന്നു. ഇവിടെ മാലിന്യ വസ്തുക്കൾ ആദ്യം ഖരാവസ്ഥയിലും പിന്നീട് ഉരുകി ദ്രാവകാവസ്ഥയിലും തുടർന്ന് വാതകാവസ്ഥയിലും എത്തുന്നു. അത്യന്തം ഉയർന്ന താപനിലയിൽ അന്തിമമായി ഇത് പ്ലാസ്മാവസ്ഥയിൽ എത്തിച്ചേരുന്നു. പ്ലാസ്മാവസ്ഥയിൽ ആറ്റങ്ങൾ വിഘടിച്ച് പോസിറ്റീവ് അയോണുകളും ഇലക്ട്രോണുകളും ഉണ്ടാകുന്നു. കൂടാതെ ന്യൂട്രൽ ആറ്റങ്ങളും ഉണ്ടാകും. പ്ലാസ്മാവസ്ഥയ്ക്കുള്ളിൽ വൈദ്യുത ക്ഷേത്രങ്ങളും കാന്തികക്ഷേത്രങ്ങളും അവ സൃഷ്ടിക്കുന്ന നിരവധി തരംഗങ്ങളും ഉണ്ടാകുന്നു. ഇത് സാധാരണ ന്യൂട്രൽ ആറ്റത്തിൻ്റെയോ തന്മാത്രയുടെയോ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണവിശേഷത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. പ്ലാസ്മയിൽ കൂടുതൽ ഊർജ്ജം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയയുടെ ഫലമായി രണ്ട് വിധത്തിലുള്ള പ്രോഡക്റ്റുകൾ രൂപപ്പെടുന്നു, സിൻഗ്യാസും വിർട്ടിഫൈഡ് ടൈൽസും. ഈ സിൻഗ്യാസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ CNG ഉണ്ടാക്കാം, അതുമല്ലെങ്കിൽ ഡീസൽ സൃഷ്ടിക്കാം. 2012 ഇന്റർനാഷണൽ ജേർണൽ ഓഫ് എൻവയോൺമെന്റൽ സയൻസിൻ്റെ 3rd വോളിയം 1rd നമ്പരായി മധ്യപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പട്ടേൽ മുന്നാലാലും വിദിഷ സാമ്പ്രാട്ട് അശോക ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ചൗഹാൻ ജനാർദ്ദൻ സിംഗും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറിൽ അവർ ആ സംസ്ഥാനത്തെ മുനിസിപ്പൽ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ശക്തവും ഫലപ്രദവുമായ മാർഗമായി പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയയെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ മാർഗം അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദമാണെന്നും അവർ ഊന്നിപ്പറയുന്നു. ശേഖരിക്കപ്പെടുന്ന ഖരമാലിന്യങ്ങളുടെ ഘടനയും കലോറിഫിക് മൂല്യങ്ങളും അറിഞ്ഞിരിക്കണം. വിവിധ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നെത്തുന്ന വസ്തുക്കളെ ശരിക്കും തരംതിരിക്കണം. ഇതിനായി UN പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. മാലിന്യങ്ങളുടെ കൈകൾ കൊണ്ടുള്ള വേർതിരിക്കൽ അനിവാര്യമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അളവ് വളരെ കുറവാണെങ്കിൽ പോലും അവ അത്യന്തരം അപകടകാരികളാണ്. ക്ലോറിൻ കലർന്ന PVC പോലുള്ള വസ്തുക്കൾ പരിസ്ഥിതിക്ക് ഏറെ ദോഷകരമാണ്. ഡയോക്സിനുകളുടെയും ഫുറാനുകളുടെയും വിസർജനം ഇവയിൽ നിന്നുണ്ടാകുന്നു. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസും സൃഷ്ടിക്കപ്പെടാം. സിസ്റ്റത്തിൽ പ്ലാസ്മ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഗ്യാസിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായി അയോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളുമൊക്കെ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കുകയും വ്യത്യസ്ത താപനിലകളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പലതരം തരംഗങ്ങൾക്കും അവയുടെ അസ്ഥിരതകൾക്കും കാരണമായിത്തീരുന്നു. അരനൂറ്റാണ്ടിന് മുമ്പ് തന്നെ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ NASA പ്ലാസ്മ ആർക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് ഷട്ടിലുകളുടെ ഷീൽഡ് കേപ്പബിലിറ്റി നടത്തി. അമേരിക്കയുടെ നേവി ഷിപ്പ് ബോർഡുകളിലും ചില ക്രൂയിസ് ലൈനറുകളിലും പ്ലാസ്മ ടോർച്ച് ഉപയോഗിച്ച് പ്രതിദിന ഖരമാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നുണ്ട്. ജപ്പാനിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഈ ടെക്നോളജി ഉപയോഗിച്ച് നിരവധി പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയിലെ വുഹാനിലും പ്രവർത്തിക്കുന്നുണ്ട്. ചില പ്രത്യേക സാങ്കേതിക വിദ്യകൾ വഴി റേഡിയോ ആക്റ്റീവത ഉള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് വരെ പ്ലാസ്മ ടെക്നോളജി വലിയൊരളവിൽ പരിഹാരമാകുന്നുണ്ട്. ഉയർന്ന തോതിൽ റേഡിയോ ആക്റ്റീവതി ഉള്ള മാലിന്യങ്ങൾ ഗ്യാസ് കണികളുമായി നല്ലവണ്ണം മിക്സ് ചെയ്യുക, തുടർന്ന് പ്ലാസ്മ ടോർച്ച് ഉപയോഗിച്ച് നല്ലവണ്ണം ഉരുക്കുക, പിന്നീട് ഇതിനെ തണുപ്പിക്കുമ്പോൾ ഉറപ്പുള്ള ഗ്ലാസ് കിട്ടുന്നു. ഈ ഗ്ലാസിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന റേഡിയോ ആക്റ്റീവത ഉള്ള വസ്തുക്കൾക്ക് വായുവിലോ ഗ്രൗണ്ട് വാട്ടറിലേക്കോ എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു. പരിസ്ഥിതിക്ക് ഒരു വമ്പൻ സുരക്ഷിതത്വമാണ് ഈ പ്രക്രിയ ഒരുക്കുന്നത്. പ്ലാസ്മ ആർക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാം, ആസ്ബസ്റ്റോസ് ഷീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാം, PCBകൾ നശിപ്പിക്കാം തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്യാം. PGP വഴിയുള്ള മാലിന്യ നിർമ്മാർജ്ജന സിസ്റ്റത്തിനുള്ളിലെ താപനില എപ്പോഴും 1000 ഡിഗ്രി കെൽവിന് മുകളിലായി നിലനിർത്തേണ്ടതുണ്ട്. ഇന്നും ഈ രംഗത്ത് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്നതിനായി 2010 ജോർജിയ ടെക് PARF ലബോറട്ടറി അവരുടെ പ്രോട്ടോടൈപ്പ് PGP യൂണിറ്റുകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ വിഷവസ്തുക്കളുടെ എണ്ണം തീരെ കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജപ്പാനിലെ മികാദ PGP പ്ലാന്റിൽ നിന്നുള്ള ഫ്ലൂ ഗ്യാസ് വിസർജനത്തിൽ ഡയോക്സിന്റെ അളവ് വളരെ കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 1997 കേഴ്സോയും സംഘവും നടത്തിയ പഠനങ്ങളിൽ മുനിസിപ്പൽ ഖരമാലിന്യത്തിൽ നിന്നുള്ള പ്ലാസ്മ ടെക്നോളജി വഴി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദന പ്രക്രിയയിൽ കാർബൺ ഡയോക്സൈഡിന്റെ നിരക്ക് സാധാരണ ഗ്യാസ് കത്തിക്കൽ, കൽക്കരി, എണ്ണ തുടങ്ങിയവ ഉപയോഗിച്ച് നടത്തുന്ന വൈദ്യുത ഉൽപ്പാദന പ്രക്രിയയുള്ളതിനേക്കാൾ തീരെ കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള മുൻനിര രാജ്യങ്ങളിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി പ്ലാസ്മ ടെക്നോളജി ഉപയോഗിച്ചുള്ള മാലിന്യം നിർമ്മാർജ്ജനം നടത്തുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നു. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പ്രധാന കാര്യം. പൊതുജന പങ്കാളിത്തം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. 10 വർഷം മുമ്പ് ഇന്ത്യയിൽ മധ്യപ്രദേശ് സംസ്ഥാനത്തെ ഖരമാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിനായി നടത്തിയ പഠനത്തിൽ മറ്റെല്ലാ മാർഗങ്ങളെക്കാളും ഇവിടെ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയ ഏറെ മെച്ചപ്പെട്ടതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സാങ്കേതിക സാമ്പത്തിക മേന്മകൾ, പരിസ്ഥിതി സൗഹൃദ സ്വഭാവം എന്നിവ പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രക്രിയയെ കൂടുതൽ മികവുറ്റതാക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയ്ക്ക് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുക, ഈ സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ എത്തിക്കുവാൻ ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങൾ എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയൊരു നഗരത്തിന് ഏകദേശം 2 ഹെക്ടർ സ്ഥലം അനിവാര്യമാണ്. പ്രാഥമിക മുതൽ മുടക്ക് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്ലാന്റിൻ്റേത് സാധാരണ രീതിയിലുള്ള ഗ്യാസ് കത്തിക്കൽ പ്രക്രിയയെ

0: പ്ലാന്റിന് ഇവിടെ ഏറെക്കുറെ തുല്യമാണ്. പക്ഷേ ഈ പദ്ധതി മൂലം പണവും വസ്തുക്കളും തിരികെ ലഭിക്കുന്നു എന്നത് പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്ലാന്റ് പദ്ധതിയുടെ മേന്മയാണ്. ആ നിലയ്ക്ക് ഈ പദ്ധതി കൂടുതൽ ലാഭകരമാണെന്ന് പറയാം. ഇവിടെ വിട്ടിഫൈഡ് ടൈൽസ് അധികമായി ലഭിക്കുന്നു. മാത്രമല്ല മറ്റ് രീതിയിലുള്ള ഗ്ലാസിഫിക്കേഷൻ പ്ലാന്റുകൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ 50% കൂടുതൽ വൈദ്യുതോർജ ലബ്ധിക്കും സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ മൂലധനത്തിൻ്റെ ഒരു ഭാഗം തിരികെ ലഭിക്കുവാൻ കാരണമാകുന്നു. 2008 സ്ലീസ്, ടോം എന്നിവരുടെ ഒരു പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രതിദിനം 2000 MT MSW വേണ്ട PGP പ്രവർത്തിക്കാൻ ആവശ്യമായ ചെലവ് 250 ദശലക്ഷം American ആയിരിക്കുമെന്നാണ്. ഇവയുടെ പ്രവർത്തനത്തിനായി 1 ടണ്ണിന് 120 kWh വൈദ്യുതി ആവശ്യമാണ്. പക്ഷേ ഈ പ്ലാന്റിന് 816 kWh വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനാകും. ഇതേ പ്ലാന്റിൽ തന്നെ സ്റ്റീം ടർബൈനും ഗ്യാസ് ടർബൈനും അധികമായി ഘടിപ്പിച്ചാൽ ഓരോ 10 MSW നിന്നും 1200 kWh വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം പദ്ധതികൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതലായി നിർമ്മിച്ചാൽ നിർമ്മാണ ചെലവ് ഗണ്യമായി കുറയുമെന്നാണ്. PGP പദ്ധതി വഴി മാലിന്യ വസ്തുക്കളുടെ ഭാരം 80 ഡിഗ്രിയിൽ കൂടുതലായും വ്യാപ്തം 95 ഡിഗ്രിയിൽ കൂടുതലായും കുറയ്ക്കാൻ കഴിയും. അവശിഷ്ടമായി വരുന്ന മാലിന്യങ്ങളുടെ ഏകദേശം 55% അളവ് സിമെന്റ് ഫാക്ടറികളിൽ ഡിഫ്യൂസ് റിവൈസ്ഡ് ഫ്യൂവൽ മാർഗത്തിലൂടെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം PGP വഴി മാത്രമായി നടത്തിയാൽ അതിൻ്റെ മെച്ചം ഏറെയായിരിക്കും. ഇതൊരു വലിയ സാധ്യത എന്ന നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തും പ്ലാസ്മ ഗ്യാസിഫിക്കേഷൻ പ്രോസസ് പദ്ധതി വഴിയായുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഒരു ഉറച്ച മനസ്സ് ജനങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് ഇവിടെ മുഖ്യ ലക്ഷ്യം. 2002 ജപ്പാനിലും 2013 ചൈനയിലും PGP പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. നഗരങ്ങളിലെ സാധാരണ ഖരമാലിന്യങ്ങൾക്ക് പുറമെ ആശുപത്രികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, മിലിറ്ററി ക്യാമ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ന്യൂക്ലിയർ മാലിന്യങ്ങൾ, ആസ്പെറ്റോസ് ചേർന്ന മാലിന്യങ്ങൾ തുടങ്ങി പരിസ്ഥിതിക്കും മനുഷ്യരുടെ ആരോഗ്യത്തിനും ഹാനികരമായ പലവിധ മാലിന്യങ്ങളെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ശേഷി PGP പദ്ധതിക്കുണ്ട്. അനധിവിദൂര ഭാവിയിൽ ടോക്കോമാക് റിയാക്ടറുകളെ പോലെ ലോകം PGP പദ്ധതിയുടെയും മേന്മകൾ കൂടുതലായി മനസ്സിലാക്കുമെന്ന് പ്രത്യാശിക്കാം. ഇതുവഴി പരിസ്ഥിതി സൗഹൃദവും വൈദ്യുതി ഉൾപ്പെടെയുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതുമായ ഈ പുത്തൻ സമ്പ്രദായം ലോകം കൂടുതലായി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.
1: മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്ലാസ്മ ടെക്നോളജി. ചങ്ങനാശ്ശേരി SB കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം മുൻ മേധാവി ഡോക്ടർ PJ കുര്യൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിനു വേണ്ടി സംഗീതയും സംഘവും ചേർന്ന് ആലപിച്ചത്. ഗാനരചന വി കെ ഹരിനാരായണൻ. സംഗീതം ജേക്സ് ബിജോയ്.

0: അടുത്ത ഗാനം സൂത്രക്കാരൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രിയ പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു മുരളി.
1: പച്ചപ്പൂമ്പട്ട് വിരിച്ച് പൂക്കൾ കൂടെ ചൂടി നിറച്ച്